0: ഹൈജീൻ ഹോബി കിയലാ. എത്തുകൊട്ട് അപ്പിട്ട് ശരീരയായിട്ട് ഓണ കയറുന്ന ദേവാൾട്ടിക്ക ഹെൽത്തി ദേവാൾട്ടിക്ക കേക്കാന് ചുട്ടാക്ക് എലിയട്ട് ഗീല വ്യായാമ കറാണ് മെഹീറു എലിയട്ട് അവതീർണ വേന്ന് ഹുളാങ് ടിക്കാക്ക് അറകാൻ ഗെതിരനങ് ഒബ ഇന്ന് ചുട്ടാക്ക് എലിയട്ട് ഗീല സിഹിൽ സുളാങ് റെല്ലാക്ക് ഒബ അറകാൻ അറ സിന്ധുവാക് തീരണോ അനേ സിഹിൽ സുളാങ് റെല്ലി ഒബേ സുവന്ത് മുസുവേ കീല ഇതി മന്ത കാഗിത സുവന്ത് മുസുവെന്ന് കീല ഏ സിഹിൽ സുളാങ് റെല്ലാക്ക് അറകാൻ ഇലകട്ട് ഹൈജീൻ കിയാൻ എത്തക്കോട്ട് അപ്പി അപ്പിരിസന്തു ഹോന്ത് കാമ ബീമ ഏ ദേവാൾട്ടിക്ക് ഗണ്ണ കീല അനിത്തക ഹോബിയക്ക് ഇതര തമായി അറബട്ട് പുൽവാൻ കിലോമീറ്റർ ദേക്കാക്ക് തുണാക്ക് ഹത്തറാക്ക് ദുവാന്ന കീന ദേവൽ ശരീര ഉണക്കർന്ന് സുവതാവേ ഗേന ദേവാൾട്ടിക്കാക്ക് കറാന്ന് പുൽവാം ഇതുകൊട്ട് അപ്പി അവസാന എക്കേതി അപ്പി കഥാക്കറ മേക്ക് മാം പൊടി സമറിയകക്ക് വിദ്യയുടെ മങ്കിയാണ് ഇതുകൊണ്ട് അവസാന വിനാഡി പയ ആട്ടേതി അപ്പിട്ട് പുലുവാം ആദരണീയാൻ സമഗ ഗുണാത്മക കാലയാ കഥക്കറാണ് ഉബേ പൗലയായ മിത്രാൻ സമഗ അർത്ഥവത്വ കഥക്കറാണ് ക്വാളിറ്റി ടൈം മേക്ക കഥക്കറാണ് ഇതുകൂടെ ഉബേ റിലേഷൻഷിപ്പ് സമ്പദത്ത ശക്തിമത്വനോ ഈലങ്ങട്ട് അപ്പിട്ട് ഹൊന്ന് വിനോദാശരി കാക്കറാണ് പുലുവാം അപ്പിട്ട് സന്തോഷയെ ഗനദേന്ന് തൃപ്തിയെ ഗനദേന്ന് രുചികത്വയെ ഗനദേന്ന് കാലയെ കെപ്പക്കറാണ് ചിത്ര അതിന്ന് ഗായനാക്കറാണ് ക്രിക്കറ്റ് ഗഹാന്ന് നവസീലാന്തേ നങ് രഗസെല്ലാങ്കറാണ് പുലുവാം തനി തനിയമ കണ്ടായമാക്കി വിധിയട്ട് പൗലത്തെക്ക് കറാണ് ഇത് പശേ വ്യായാമ കിരീമ സാ സൗഖ്യ ഹൊന്ന് പൂർദുട്ടിക്ക ഏ സന്താ ഉപ കാലയാണി വാറേമ്മ വയക്കറാണോന് ഇല്ലങ്ങട്ട് മേ സെൽഫ് സ്റ്റഡീസ് മതകത്തിയാകാന്ന് ഒബട്ട് പുലുവാൻ അമ്മേ പയ വിസിഹാത്തരൻ എക്ക പയാക്ക് ഇക്ക പയാക്ക് മമ്മേ കഥാകരാണേ അധ്യാപനയെ ഹദാർണ ദറുവാൻ്റെവാത് എന്നേ പശ്ചാത്ത ഉപാധി എം ബി എ കാക്ക് പി എച്ച് ഡി കറിന കാട്ടിയിരുന്നെ മേ അപ്പം ഈ തന്നെ ഞങ്ങൾ അപ്പം ഇഗനകന് ഇവറായി എത്ത ഇഗനകാണ്ടോണി നെഹക്കിയെന്നെ കാട്ടിയിട്ട് ഇതുകൊണ്ട് മതക തിയാകാൻ ഇക്ക ദിവസം ഇക്ക പയ വിസിഹാത്തരേ ഇക്ക പയാക്ക് ഒബഗേ നവ കുശലത ദിവണു കരകാനീമ സദാ ഇൻവെസ്റ്റ് കറാണ് ഏകട്ട് ഒഗുലോണ്ട് ഓൺലൈൻ പാട്ടുമാലാവക്കട്ട് ഗിഹില്ല പൊത്തക് പത്തക് ബലാണ് കീന കാരണേ തമായി കരാണ് ഏനങ്ങ അപ്പം ഇവരെ കറണവാത് ദിവസേ ഇതുകൊണ്ട് അട്ടേ അട്ടേ അട്ടേ എറിയത്തിയ സമഗ ഒബേ പയ വിസിഹാത്തര ഹറിയട്ട കലമണാ കരണേ കരള ബാലൻസ് കരകത്തു സരള നമുത് ബലവത് ക്രമയാക് ഒബഗിയെ പുദ്ഗലിക ജീവിതയെ ധനാത്മക ഇതിരിയട്ട് കരകനെയാണ് പുലുവാങ്കമ ലഭിനോ ഇത് എനിസ അത് മേ അവസ്ഥാവ ലഭീമകേന സ്തുതി ലങ്കാവിന്തല അപ്പ ആദരണീയ ലാംഗിക് ഏ വകീമ നവസീലാന്തെ ഇന്ന് സീളുമ ദിനാട്ട് ജയഗ്രഹണയ സത്തുട്ട് സോംനസ് പ്രാർത്ഥനാ കരണോ അപ്പി സത്യമാത്വ സിഹിയൻ അപ്പേ ജീവിതേ ദിനമു ഒബ സമട്ട് ജയ സത്തുട്ട് വാസനാവ വേവ ശുഭ ദിവസക്
1: ඉසුදී අමෙන්ත අද දවසේදීත් අපිත් එක්ක එකතු වුණාට ලැබෙන සතියේදීත් මේ වගේ හොඳ කරුණු කාරණාවක් අරගෙන අපි අපේ ශ්‍රාවකයන්ව හමු වෙමු.

0: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. യു കെൻ ഓൾസോ ലിസൺ എനി ടൈം ഓൺ പ്ലാനറ്റ് ഓഡിയോ ഡോട്ട് ഒ ആർ ജി ഡോട്ട് എൻ സെറ്റ് സ്ലാഷ് മലയാളം എഫ് എം.
1: ਸਾਰੇ ਇਕੱਠੇ ਹੋ ਕੇ ਸਾਂਝ ਦਿਲਾਂ ਦੀ ਪਾਈਏ, ਦਿਲਾਂ ਦੇ ਵਿੱਚ ਪਈਆਂ ਦੂਰੀਆਂ ਨੇੜੇ ਹੋ ਮਿਟਾਈਏ. ਤੁਹਾਡਾ ਆਪਣਾ ਮਨਪਸੰਦ ਪ੍ਰੋਗਰਾਮ ਸਾਂਝ ਦਿਲਾਂ ਦੀ ਹਰੇਕ ਫਰਾਈਡੇ 11:35 ਤੋਂ ਲੈ ਕੇ 1:30 ਤੱਕ ਹਰਪਾਲ ਸਿੰਘ ਪਾਲ ਦੇ ਨਾਲ 104.6 ਪਲੈਨਟ ਐਫ ਐਮ ਦੇ ਉੱਤੇ. ਸੁਣਨਾ ਨਹੀਂ ਭੁੱਲਣਾ ਸਾਂਝ ਦਿਲਾਂ ਦੀ.

0: നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
2: റോഷൻ ഫ്രം എൻ സി മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
3: Vibe FM 104.6. Hey, we're the Illa Vibe. Take off Thursday.

ഹായ്, അങ്ങനെ പ്രജ എന്ന സിനിമയിൽ ജോഷി സംവിധാനം ചെയ്ത, അതേപോലെ തന്നെ നമ്മുടെ ഗിരീഷ് പുത്തൻശ്ശേരി വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ മ്യൂസിക് ചെയ്ത്, നമ്മുടെ സ്വന്തം എം ജി അണ്ണനും സുജാത ചേച്ചിയും ഓരോപിച്ച് പാടിയ അല്ലികളിൽ എന്ന പാട്ടാണ് അതാ നമ്മൾ കേട്ടുവന്നത്. കുഞ്ഞാ ടാലിയ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ പ്രജ എന്ന സിനിമയിൽ നമ്മൾ കണ്ട ഒരു കിടിലൻ, ഒരു മാസ് ക്യാരക്ടർ ഉണ്ടല്ലേ, ഇതേപോലുള്ള മാസ് ആയിട്ടുള്ള ലാലേട്ടന്റെ ക്യാരക്ടേഴ്സ് മാത്രമല്ല, ലാലേട്ടന്റെ കിടിലൻ പെർഫോമൻസും നമുക്ക് നേരിട്ട് വിറ്റ്നസ് ചെയ്യാൻ ഇനി വെറും 2 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 9th വൈകിട്ട് 5 മണിക്ക് നമ്മുടെ സ്വന്തം ഓക്ലൻഡിലെ ട്രസ്റ്റ് അറേനയിൽ വെച്ചാണ് വൈകിട്ട് 5 മണിക്ക് നമ്മുടെ ലാലേട്ടന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതുവരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം വേഗം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തോളൂ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് മിനിറ്റ് ആണ്. ഈ വൈകിട്ട് എന്താ പരിപാടിയിലെ വൈകിട്ടത്തെ പരിപാടി സൂപ്പർ ഹിറ്റ് ആക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് റെഡിയായി സെറ്റ് ആയിക്കോളൂ. അതേപോലെ തന്നെ നമ്മുടെ ഓക്ലൻഡിൽ ഓണാഘോഷവും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണല്ലേ. അപ്പോ ഓണം ഈ വട്ടം നമ്മൾ അടിച്ചു പൊളിക്കുന്നത് ലാലേട്ടിന്റെയും ചിത്ര ചേച്ചിയുടെയും അതേപോലുള്ള അവളുടെ ഒരു ഹോൾ ടീമിന്റെ കൂടെയാണ്. സോ ആ ഒരു അവസരം നിങ്ങളായിട്ട് മിസ് ചെയ്യണ്ട, വേഗം വേഗം ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്തോളൂ. ആൻഡ് നമുക്ക് ഈ പരിപാടി സൂപ്പർ ഹിറ്റ് ആക്കാം വിത്ത് ലാലേട്ടന്റെ കുറെ അധികം പെർഫോമൻസിന്റെ കൂടെ. സോ ദാ അടുത്ത ട്രാക്ക് വരുന്നതും ലാലേട്ടന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് പാട്ടാണ്. ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ അമ്മ, അതായത് ഈ ഒരു സിനിമ തന്നെ ക്ലാസിക് കൾട്ട് മൂവിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാട്ടാണ് ഏറ്റവും ഹിറ്റ് എങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ബേസിനെക്കാട്ടിലും കുറച്ചധികം ഫാൻ ബേസ് കൂടുതൽ ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടെന്ന്. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് രാവണ പ്രഭു എന്ന സിനിമയെ പറ്റിയിട്ടാണ്. അതിൽ നമ്മുടെ സുരേഷ് പീറ്റേഴ്സ് മ്യൂസിക് ചെയ്ത്, ഗിരീഷ് പുത്തൻശ്ശേരി വരികൾ എഴുതി, നമ്മുടെ കെ എസ് ചിത്രയും പി ജയചന്ദ്രനും ഒരുമിച്ച് പാടിയ അറിയാതെ എന്ന പാട്ട്. ഇവിടെ വെയിറ്റിംഗ് ആണ്, പാട്ട് കേട്ട് തിരിച്ചു വരാം. കൊടിഞ്ഞ് അറിയാണ്.

0: ബ്രേക്ക്ഫാസ്റ്റിലെ ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും.
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും, അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
1: അതും ജസ്റ്റ് $15 കൊതി ഊരും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും, പിന്നെ ജസ്റ്റ് $20 കിഡിലും ബുഫേ ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
2: For pre-booking, call 027-522-8838.
1: Salim Hassan's Kings Park, 35 Hobson Street, Auckland, CBD. Vibe FM 104.6. Hey, we're the Ella Vibe Anna.
3: Take off Thursday.
4: Take off Thursday.
3: Take off Thursday.
5: യെസ്, അങ്ങനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആ ഒരു നിമിഷം ഡാ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടിന്റെ വൈകിട്ട് എന്താ പരിപാടി എന്ന പ്രോഗ്രാമിന്റെ ടിക്കറ്റിനായിട്ടുള്ള ഗിവ് അവേ ക്വസ്റ്റ്യൻസ് ഇവിടെ എന്റെ കയ്യിൽ ഭദ്രമാണ് കേട്ടോ. കഴിഞ്ഞ ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ പരിപാടി വൈബാക്കാൻ നമ്മൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരെ ടിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയും ടിക്കറ്റുകൾ എടുക്കാത്തവർക്കായിട്ടുള്ള ഒരു സുവർണ അവസരമാണ് നമ്മുടെ വൈബ് എഫ് എം നടത്തുന്ന ഈ ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം കാര്യമുള്ളൂ, ആ ചോദ്യം കേൾക്കുക, എന്നിട്ട് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നമ്മുടെ വൈബ് എഫ് എമ്മിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് ആയിട്ട് അയക്കുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ദിവസേന നമ്മളൊരു ടിക്കറ്റ് ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്റെ കയ്യിൽ റെഡിയാണ്. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറയണോ അതോ ഒരു പാട്ടൊക്കെ കേട്ട് വന്നിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് ക്വസ്റ്റ്യൻ കേൾക്കുന്നതായിരിക്കും നല്ലത്? ഓക്കെ, പാട്ട് കേട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ആ ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ.

വീട് വാങ്ങാന്ന് വിചാരിച്ചു, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർ ഇട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്.

0: കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിന്റെ അടുത്ത് ഹൗസിംഗ് ന്യൂസിലൻഡിന്റെ വീടുകളുണ്ടെന്നോ? അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണോ? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ ആണ്, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ നീഡ് എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടൂ.
1: റോബിൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്.
0: 01-300-284-504.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. ടേക്ക് ഓഫ് തേഴ്സ്ഡേ. ടേക്ക് ഓഫ് തേഴ്സ്ഡേ.
2: യെസ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഗീവ് അവേക്കുള്ള ചോദ്യം എന്റെ കയ്യിൽ ഭദ്രമാണ്. ആൻഡ് ആ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ് കേട്ടോ. കോളേജ് അറിയാം, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ ലാലേട്ടിന്റെ ലൈവ് ഇവന്റ് ആയിട്ടുള്ള നമ്മുടെ വൈകിട്ട് എന്താ പരിപാടിയിലേക്കുള്ള ഗീവ് അവേക്കുള്ള ചോദ്യമാണ്. അതിന്റെ ടിക്കറ്റാണ് നമ്മൾ ഗീവ് അവേ ആയിട്ട് നൽകാൻ പോകുന്നത്. ഒരു ദിവസം ഒരാളെ, ഒരു ഭാഗ്യശാലിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോ ദാ ചോദ്യം ഇതാണ്. 1980 നമ്മുടെ ലാലേട്ടൻ ആദ്യമായി അഭിനയിച്ച സിനിമയുടെ പേരെന്താണ്? ഒരു ക്ലൂ എന്ന പോലെ പറയാം, ഈ സിനിമയിൽ അദ്ദേഹം ഒരു വില്ലനായിട്ടാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലാലേട്ടന്റെ ആദ്യത്തെ സിനിമ ഏതാണ് എന്നുള്ളത്. സോ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ദാ ഇന്നത്തെ ദിവസം ഞാൻ ചോദിച്ചിരിക്കുന്നത്. ലാലേട്ടന്റെ ആ ഒരു വില്ലൻ കഥാപാത്രമായി വന്ന ആദ്യത്തെ 1980 ഇറങ്ങിയ ആ ഒരു സിനിമയുടെ പേരെന്താണ്? അറിയുന്നവർ വേഗം വേഗം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് ആയിട്ട് അയച്ചോളൂ. എന്നിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ടിക്കറ്റ് ഗീവ് അവേ ആയിട്ട് നൽകുന്നതായിരിക്കും. സോ വേഗം ആവട്ടെ കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്.